0: എവിറ്റ് ജീവമാണ് സത്വയാൻ സത്രദേന ഗായന കർമീൻ സിടിയാവുത സിടിന്നാവുത മതു സിടിന്നാവുത എക്കമ ജീവമാണ് ദേവിയാൻ മാർസേട്ട സിയലു കൗരവേ വേവായി കേന
1: സോദേശ്യ പാലു
0: എവിറ്റ് വെടി മഹല്ലോ വിസി ഹതരദേന തുന്നന സ്വർഗേ സിയോൻ ഹി മാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടിന වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ